ജഗത പ്രഭവാപ്യയം ഭജന്തി യേ പുഷ്കരാക്ഷന്നതേ യാന്തി പരാഭവം. ജയ ലോക് വിശ്വേശ്വര അജന്മ ജഗാച്ചി ഉത്പത്തി ആണി പ്രളയ കരണാരയാ ഭഗവാൻ വിഷ്ണുഞ്ച നിത്യ ഭജന പൂജൻ കർത്താത് ത്യാഞ്ചാ കധീഹി പരാഭവ ഹോത് നാഹി തെ മനാന കധീഹി ഖതുൻ ജാത് നാഹിത് ത്യാഞ്ചാ കധീഹി പരാഭവ ഹോത് നാഹി. ശ്രോതേ ഹോ, ത്യാ പരമേശ്വരാച സർവ വ്യാപകത്വ ജാണൂനച് സന്ത മീരാബായി ത്യാ ശ്രീകൃഷ്ണാശി താതാത്മ്യ പാവല്യാ. യാച് ആശയാച ഹേ ഗീത ആഹേ शांताराम नांदगावकरांचं. श्रीनिवास कळे यांच्या संगीत नियोजनामध्ये स्वर दिलाय कृष्णा कल्ले यांनी. मीरेचे कंकण भक्तीचे दर्पण स्मरे ते रंगून हरिना